തൽശിസ്യ കന്യ നകനേകുലന്തി പദ്ദേരു തൽശിസ്യ നിങ്ങൾ പിന്നാ വലിയതി മനോബല മഞ്ഞ തോടുപ്പ അന്തരപ്പുരിഷക വൈപ്പത്തു